0: ബ്ലീഡിംഗ് ടീച്ചർ. ആസ് പെർ ദി ഗവൺമെന്റ് നോട്ടിഫിക്കേഷൻ, ഹിമോഫീലിയ, തലസേമിയ, blood and blood products are free.
1: Not only hemophilia, you're catering all blood related bleeding data. It's really a noble task that you're doing, and I wish you